0: ടി എം സൗന്ദരരാജൻ തനിത്ത് പാടിയുള്ള പാടൽ പടം തിരിശൂലം.
1: മലർ കൊടുത്തേൻ കൈകുലുങ്ക വളയൊലിക്കേ, മലർ കൊടുത്തേൻ കൈകുലുങ്ക വളയൊലിക്കേൻ മങ്കയ്യൻ.